ധൂരാജതനയാത്വം അപാശ്യ ധൂളി പാണ്യാധിരാജതനയാത്വമഭൂയദേതത് ഓ ഹീതമേവ തവ സുന്ദര